നിങ്ങായിട്ടു മാമാസ് കുമ്പളത്തെ പ്രിങ് പണ്ടിറോ കത്തിയുപ്പിങ് സമീറോണോ Mas, yoyo kesemu kulo kang mas. Akeh poro watiyo bolo kang tekaning pati yoto kelayatan temandang gawi. Sinari toko tapo. Raden godo mes toko ketaman senjoto toko badar godo rucak bolo. Raden joyo kesemu badar senjoto merdaging.